അരങ്ങേട്ടയാ. ആട് കിസ് കത്തിന് വരൂനാണു അട് കഥാവാസേ കമതുക്കുന. അരണേ ബെഞ്ചോടി ബ്രേക്ക് ആകാന്നോ. Well, how was the day? Kai, when I did this, had I.